ഗുഡ് മോർണിംഗ്. അതെ, വില്ല ജൂലി മാസേ അടവെനിദാ ബദാദ ദൗസ് അപ്പി മേ പടംഗന്ന ഹദന്നേ സതുടു സിതിൻ ഫാമിലി പിടിൻ നഹന ഒയാട സുപുറുദു ദേദുനു മാവത്. ഇതിങ് അത് മൊക്കത കറന്നേ സതിയെ മെദ ദൗസ് ഏവില്ല തിയേദ്ദി വീക്കെൻഡുകട ലങ്കാത് നേ ദുരാത് നേ സതുടു സിതിൻ മെദ ദൗസേ വെടകട്ടി ഒത്തുട്ടിക ഹെമീട കറകണ യന അത്രി തമായി അപ്പൊ ഇതേതൊരു മാവത്തെയും വെരട്ടിക്കാത്ത മേ പത്തേൻ മേ വിധിയുടെ പടങ്ക ഡെങ്ങോയാ മേവിലാവേ മുണ്ണ വെടയെ കറകറ ഹിട്ടിയാത്തു ആ വെടപ്പലക്ക് വെടകരണ ഗമാങ് ഹിട്ടിയാത് ഈടവാസേ സെലുണ്ണകെ കൊണ്ടക പണ ഗമാങ് ഹിട്ടിയാ ത്രീവില്ലക്കെ ഹയറ കക്കണ ഗമാങ് ഹിട്ടിയാ ഗാമണ്ടകെ റെതിട്ടിക മഹാന ഗമാങ് ഹിട്ടിയാ ദേതൊരു മാവത്തെ ഒയാട്ടതിനോ ആ കമതിമ സിന്ധുട്ടിക ദവല്ലക്ക വെനകാൻ ഇക്ക ദിഗട്ട ഹകണേൻ മമ്മേ കൽപനാകരേ അപ്പേ ജീവിതേ അപ്പി വെട്ടീകന അണാവകെ വിളാവക് തീയണവണ ഓണിമ വിളാവക് അപ്പേ ജീവിതേ വിനസ്കര ഗണ പുളുവൻ ജയഗ്രഹണയക് വേണുവെന്നെ ഈയേ അർജന്റീന കന്തായമ ഫിഫ ലോക കുശലാനേ സംബന്ധിക്കുന്നു തറങ്ങേ ഡെക്കണ ലിയനോൾ മെസ്സി പ്രമുഖ അർജന്റീന കന്തായം മുളിമ ഈജിപ്തു അത്തേക്ക് ഗഹപു തറങ്ങേതി മെച്ചക പരാതവിന് ഒണ്ണമെന്ന ഒണ്ണമെന്ന വകേതി പോലും ഹെബൈ അവസാനേതി ജയഗ്രഹണേ കറായന്ന് ഏകൊല്ലണ്ട ഹെക്കിയാവ ഹമ്പുണരി ഏകത്തെ കപിനി ഹിതന്ന പൊളുവാ വെടക് പടങ്കത്തര പസ് സമഹറി വിട്ട് ഈ വെടേ അണ്ണിമണേ വെടേ ഹറിയണ്ണിമണേ ഹെബൈ കൊത്തന ഹറി മൂവ്മെന്റ് കെണവാ വെടേ കൊടുതാകാൻ പുളുവാങ് വിന വിലാവ അന്നേ വിലാവ മകഹെറകാന്നി നെതുവ് വെടേ കൊടുതാകാന്നേക തമായി വട്ടിൻ ബലന്നിരിൻ വെതകത് കഥാവക്കെ കവി ദേതുനു മാവത്തെ വെരടിക്ക പടങ്കാർന്ന അതന്നെ ലോകയെ കൊയ്തറം കുറിരുയിതക്കിയുള്ളമായി നാം തീയണ സിന്ധു ഓണി തറങ് അവിടെ ഹോയാകാരണ പോവാ അപ്പൊ നിഗമട കൽപ്പന കരണ കൊല്ലയ്ക്ക് നമുക്ക് തീന സിന്ധു തീനോ അതൊക്കെയല്ല മടന ഇക്കബാറുടെ മാതാക്കൂടെ ഇനി ഒരാടെ മാതാക്കൂടോ എന്നെ ഫേസ്ബുക്ക്.